ചെയ്യില്ല ജാമ്പ തിന്മാവാരൽ മോദി ജാമം ചെയ്യില്ല ജാമ്പാത്തില്ല മോവാരൽ മോദി